103 കോയമ്പത്തൂരിലെ ഇവ്ലോ നേരം കേട്ട് രസിച്ചും ഇത് ഗ്രാമഫോണും 103 നേരം 3:30. ഇനി കേൾക്കലാം NCERT ദേശീയ കൽവിയൽ ആരായ്ച്ചി മറ്റും പയർച്ചി കുഴുമം വഴങ്ങും വിളംബരദാര നികഴ്ച്ചി.